0: ശ്രീ എൻ എസ് കല്യാണരാമൻ അപ്പന മൃദംഗം ലൈവിന്യാസം കാ സമാപൻ സങ്കീർണ ചാപ്പു താഴ്സേ കർ റഹാ ഹൈ.
1: ശ്രീ എൻ എസ് കല്യാണരാമൻ കൺക്ലൂഡ്സ് ഹിസ് ലയ വിന്യാസം ഓൺ മൃദംഗം വിത്ത് സങ്കീർണ ചാപ്പുതാളം.